0: Entertainment Bureau, India Today. Now, Drishyam 3 is already creating massive buzz ahead of its release, with audiences rushing to book tickets and worldwide. Starring Mohanlal and directed by Jeetu Joseph, the much-awaited thriller reunites familiar faces from the franchise as excitement around George Kutty's return continues to soar. Here's a glimpse.
1: നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം.
2: ചുമ്മാതാണോ പോലീസുകാരെ പോലും ചൊല്ലു പറഞ്ഞത്?
3: A man who once outsmarted the system is now preparing for his most dangerous game yet. And audiences across the globe are already lining up to witness it unfold on the big screen. The anticipation surrounding Drishyam 3 has exploded into a full-blown cinematic frenzy, with advance bookings witnessing a phenomenal response days before release.
4: ഞാനി ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛൻ ഒരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ.
3: Directed by Jeetu Joseph and headlined by Mohanlal, the much-awaited crime thriller marks the third chapter of one of Malayalam cinema's most celebrated franchises.
5: I want his full file on my desk as soon as possible.
3: According to the reports, the film has already crossed 14 crore rupees in worldwide advance bookings for its opening day alone.
4: കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ.
3: With Kerala emerging as the strongest domestic market so far, with bookings crossing 4.50 crore, including fan shows. Worldwide weekend advance bookings are now inching close to the impressive 18.50 crore mark, signaling a thunderous start for the Mohanlal starrer.